സുഖഭാവ സാസംഗരളഹായ സാധുക സംഗാചാരു സഹ സാധുക സംഗസേതാനുചായ സാധുക സംഗലപഹുച്ഛായ സാധുക സംഗ ദൃഢ സപ്തരം സാധുക സംഗ കേവല പാര ബ്രഹ്മ സാധുക സംഗായ നാമനുദാനക സാധുക കുർബാന സാധുക സംഗ സബ കുല ഉദാര.

ജനപ്രഭയാവകരെ ബ്രഹ്മജ്ഞാനി സകല കീരിനാഥം രസബ്രഹ്മജ്ഞാനി ചിന്ന ബ്രഹ്മജ്ഞാനി കീ സബ്രഹ്മയ ബ്രഹ്മജ്ഞാനി തേ കശു പുരാണാഭയ ബ്രഹ്മജ്ഞാനി സദാസമദർശി ബ്രഹ്മജ്ഞാനി കീ ദൃഷ്ടമൃത ബർസി ബ്രഹ്മജ്ഞാനി ബന്ധന്ദേ മുക്ത ബ്രഹ്മജ്ഞാനി കീ നിർമ്മല ജുഗത ബ്രഹ്മജ്ഞാനി കാ ഭോജന ജ്ഞാനാന ബ്രഹ്മജ്ഞാനി കാ ബ്രഹ്മധ്യാന ബ്രഹ്മജ്ഞാനി ഏകുപ്രയാസ ബ്രഹ്മജ്ഞാനി കാ രഹി വിനാശ ബ്രഹ്മജ്ഞാനി കാ ഗരീബി സമാഹ ബ്രഹ്മജ്ഞാനി പരപകാരോ മഹ ബ്രഹ്മജ്ഞാനി കാ നാഹി തന്ധ ബ്രഹ്മജ്ഞാനി ലതാപത് ബന്ധ ബ്രഹ്മജ്ഞാനി കവയസോ പരാ

ആരായ അഷ്ടപതി മിഥ്യാനാഹി രസന പർസ മന്മയ പ്രീത നിരഞ്ജൻ ദർസ പാർത്ഥരൂപനപേക്ഷര സാധകീട്ടേത കരുണ സുനേകാഹും കി നിന്ദാ സപ്തേ ജാനേ ആപസുകോ മന്ദാ ഗുരുപ്രസാദ് വിഖ്യാപര ഹര മൻ കി ബാസന മന്തേ ടറ ഇന്ദ്രി ജത പഞ്ച് ദോഖത്തെ രഹത നാനുകോട് മതേ കുസ ആപർസ വൈഷ്ണോ സഹോജ സുപ്രസുപ്രസന്ന ബൃഷന് കി മായാ തേ ഹെ ഭിന്ന കർമ്മ കർത്തോ വൈനേ കർമ്മ ദൈഷണോ കാ നിർമ്മൽ ധർമ്മ കാ ഫല കി ഇച്ഛാ നൈ ബാച്ഛാ കേവല ഭഗവത് കീർത്തന സംഗ്രാച്ഛാ

ആത്മ രാമ തദ്രി ആയ ദാദസന്തർപായ തനപായ സദാ നികട നികടഹര ജാന സോ ദാസ ദർഗേ പരമാൻ അപനേ ദാസ കോ കൃപാ കരായ ദാസ കോ സബ സോ ജീ ഭരായ

ഗുണങ്കാവഷ്ടപതി സദ്ഗുരു സിക്കി കരാപ്രതപാല സേവക ഗുരു സദാ ദയാല സിക്കി ഗുര ദൂര മാത്തമാല ഹരായ ഗുരുവചനി ഹരനാമചരായ സദ്ഗുരു സിക്കേ ബന്ധന കാട്ടായ ഗുരുകാ സിഖ ബികാർത്ത ഹട്ടായ സദ്ഗുരു സിക്കോ നാമ തന്ദേ ഹേ ബടഭാഗി ഗുരുകാ സിഖ ബടഭാഗി ഹേ സദ്ഗുരു സിക്കാ ഹലത പല സവാരായ നാനക് സദ്ഗുരു സിക്കോ ജിയ നാല സമാരായ ഗുരു കെ ഗ്രഹ സേവക ജോ രഹായ ഗുരു കി ആഗ്യ മനമഹ സഹായ ആപസുഖ കർ കാശനാ ജനാവേ ഹര ഹർ നാമ ഹൃദയ സത്യാവ മന ബേച സദ്ഗുരു കെ പാസത് സേവക കാർജ രാ സേവാ കർത്തവ്യ കാമി തസ്കോദ പ്രാപ സ്വാമി അപ്നി കൃപാ സ്യാപ കരേ നാനക് സോ സേവക ഗുരു കി മതലേ ബീസ ബിസ്വേ ഗുരു കാമന മന സോ സേവക പരമേശ്വര കീ കഥ ജാന സോ സദ്ഗുരു ഹൃദയ ഹർ നാമ ഗബാർ ഗുരു കോ ബല ജാവ